0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ശ്രീറാം പരശുരാമിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഗഞ്ചിറ ബി സുന്ദർകുമാർ, ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഭുവനേശ്വരിയ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മോഹന കല്യാണി, ആദിതാളം.
3: This is Ragam 24/7 DTH Anytime Indian Music. Listen to violin recital by Shri Shri Ram Parashuram. He is accompanied on the mridangam by Mannargudi A. Eeswaran and on the ganjira by B. Sundar Kumar. He begins his vocal recital with a composition of Harikeshanallur Dr. L. Muthaiya Bhagavathar, Bhuvaneshwariya, in the ragam Mohana Kalyani set to Adithalam.

0: ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഭുവനേശ്വര്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹന കല്യാണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, ഭുവനേശ്വര്യ എന്ന രാഗം മോഹന കല്യാണി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി താനരൂപി രാഗത്തിൽ കോടീശ് അയ്യർ കൃതി ഖണ്ഡചാപ്പ് താളം.
1: Continuing his vocal recital, he will now present a composition of Kodeeshwara Iyer in the ragam Thanarupi, set to Khandachappu Thalam.

0: താനരൂപി രാഗത്തിൽ കോടീശ്വരയ്യർ കൃതിയാണ് കേട്ടത്, ഖണ്ഡചാപ്പ് താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് കോടീശ്വര അയ്യർ എന്ന രാഗം താനരൂപി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.
0: രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ശ്രീറാം പരശുറാമിന്റെ വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഗെഞ്ചിറ ബി സുന്ദർകുമാർ. ഇനി ഭൈരവി രാഗത്തിൽ ബാലഗോപാല എന്നാരംഭിക്കുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Shri Shriram Parashuram. He is accompanied on the mridangam by Mannargudi A. Ishwaran and on the ganjira by B. Sundar Kumar. Now listen to the composition of Muthuswami Deekshithar, Balagopala, in the ragam Bhairavi, set to Adithalam.

0: ദേശ് രാഗത്തിൽ തഞ്ചാവൂർ ശങ്കരയ്യർ കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കർ അയ്യർ ഇൻ ദ രാഗം ദേശ് സെറ്റ് ടു ആദ്യ താളം.
0: ഇതുവരെ കേട്ടത് ശ്രീ ശ്രീറാം പരശുറാമിന്റെ വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുടി എ ഈശ്വരൻ, ഗെഞ്ചിറ ബി സുന്ദർകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീ ശ്രീറാം പരശുറാം. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ മന്നാർഗുടി എ ഈശ്വരൻ ഓൺ ദ മൃദംഗം ആൻഡ് ബി സുന്ദർകുമാർ ഓൺ ദ ഗാഞ്ചിറ.
3: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പാലക്കാട് രാമഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം തോടി രാഗത്തിൽ കദ്ദനു വാരികി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Palakkad Ramabhagavathar. He begins his vocal recital with a composition of Saint Tyagaraja, Kaddanu Variki, Envirag Todi, set to Aditaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കദ്ദന് വാരികി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദി താളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കദ്ദന് വാരികി, ഇൻ ദി രാഗ് തോടി, സെറ്റ് ടു ആദി താൾ.
0: ഇനി പൂർവി കല്യാണി രാഗത്തിൽ പരമപാവന രാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദി താളം, രാമനാഥപുരം, ശ്രീനിവാസ അയ്യങ്കാർ, കൃതി.
1: ഹി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് പരമപാവന രാമ, എ കോമ്പോസിഷൻ ബൈ രാമനാഥപുരം, ശ്രീനിവാസ അയ്യങ്കാർ, ഇൻ ദി രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദി താൾ.

0: പൂർവി കല്യാണി രാഗത്തിൽ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച പരമപാവന രാമ എന്ന കീർത്തനമാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു പരമപാവന രാമ, എ കോമ്പോസിഷൻ ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, എൻ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പാലക്കാട് രാമഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി.
1: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് രാമഭാഗവതർ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം തോടി രാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Rajashree Jyotsir. She begins her vocal recital with a composition of Muthuswami Dikshitar, Shri Krishnam Bhajamanasa, in the rag Todi, set to Adi Tal. No.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീകൃഷ്ണം ഭജമാനസ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ. ശ്രീകൃഷ്ണം ഭജമാനസ എന്റെ രാഗ് തോടി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി യമൻ കല്യാണി രാഗത്തിൽ ഭാവയാമി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡജാപ്പ താളം, അന്നമാചാര്യ കൃതി.
1: ഷി കൺക്ലൂഡ്സ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. ഭാവയാമി എന്റെ രാഗ് യമൻ കല്യാണി, സെറ്റ് ടു ഖണ്ഡജാപ്പ താൾ.

0: അന്നമാചാര്യ രചിച്ച ഭാവയാമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം എമൻ കല്യാണി, ഖണ്ഡജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ.

0: ഭാവയാമി എന്റെ രാഗ് യമൻ കല്യാണി സെറ്റ് ടു ഖണ്ഡചാപ്താൾ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
0: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക. രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് TH സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്ദം G രാമകൃഷ്ണൻ മൃദംഗം, G മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ TH സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്ദം G രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് G മനോഹർ ഓൺ ഖഡം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.